അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിർ റസൂലി വഖാതമുൽ